പഞ്ചാദം ഷബാസ് ഷെരീഫ് ഖത്തർ ജാഗോണെ അംഗീകരിച്ച ലാഗണത്തെ താജിദ്ദാർ സുബാണ് ഖത്തർ വിന്നു. പഞ്ചാദം ഷബാസ് ഷെരീഫ് ഖത്തറി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹംദ് അൽ സാനി സാ ഷെയ്ഖ് ഹംദ് ബിൻ ഖലീഫ അൽ യഫാത്തെ താജിദ് കോ നായബ് വസീർ ആസം അഹം ശഖ്സിയത് വസീർ ആസം സാ ഗുണ്ടു.